വന്ദേ മാതരം. ഋഷി ബങ്കിംചന്ദ്ര ചട്ടോപാധ്യായ കി ലേഖനി സേ അവതരിത ദിവ്യ രചന ജോ ബനി സ്വതന്ത്രതാ സേനാനിയോ കെ ലിയേ തേജോമയ പ്രേരണാ. സ്വാധീനതാ ദിവസ കെ പാവൻ അവസര പർ സുനിയെ രാഷ്ട്രീയ ഗീത വന്ദേ മാതരം കെ അനുവാദോ പർ ആധാരിത വന്ദേ മാതരം ഏക ജയഘോഷ് ഇസ് രൂപക ശൃംഖല കി വിശേഷ കടി.